നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 14 ബുധനാഴ്ച. ഇന്ന് നാടകം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. എം വി ബംബൂക്ക സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി രംഗത്ത് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:30.

0: യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ

5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

0: ലക്ഷ്മി നാരായണപർവം, വടക്കുംതല ശ്രീകുമാർ എഴുതിയ ലഘുനാടകം. പങ്കെടുക്കുന്നവർ രാജകുമാരി വേണു, കുട്ടിയടത്തി വിലാസിനി, ആലപ്പുഴ ശ്രീവിജയ, വക്കം ബോബൻ, രാജു ഡി കൃഷ്ണപുരം, രാജേന്ദ്രൻ നരൂക്കുറ്റി. ലക്ഷ്മി നാരായണ പർവം.
1: ചേച്ചിയായിരുന്നു
2: വല്ലത് അറിഞ്ഞോ ദേവകി?
1: ഓ, ഇനി എന്തോ അറിയാനാ എന്റെ സുഭാഷിണി ചേച്ചി.
2: എങ്കിലും കുഞ്ഞുലക്ഷ്മി ഇത് ചെയ്തു കളഞ്ഞല്ലോ.
1: സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ചേച്ചി.
2: എന്തടക്കം ഒതുക്കായിട്ട് നടന്ന പെണ്ണാ.
1: അതല്ലയോ അതിന്റെ അതിശയം.
2: മുണ്ടാപൂച്ച കലോടക്കെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ.
1: ഞങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്തോന്ന് പറയാനാ?
2: കഷ്ടകാലൊന്നും അല്ല ദേവകി, അവൻ പറഞ്ഞു മയക്കെടുത്തതാ.
1: അതാ ചേച്ചി അതിന്റെ ശരി. അല്ലാതെ എന്റെ കുഞ്ഞ് സുബുദ്ധിയായി ഇതൊന്നും ചെയ്യത്തില്ല.
2: ഗോവിന്ദം കൊച്ചേട്ടൻ എവിടെ പോയി?
1: പോലീസ് സ്റ്റേഷനിൽ പോയതാ. ഇന്നലെ ചെന്നപ്പോ ഇന്നും ചെല്ലണമെന്ന് പറഞ്ഞു.
2: അങ്ങനെ ആരും പോയില്ലയോ?
1: പോയി കാണുമല്ലോ. എന്തൊരു നാണക്കേടായി പോയി
2: ദേവകി. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങ് പറയാം.
1: എന്തോന്നാ ചേച്ചി?
2: ഏതാണ്ട് ക്ഷുദ്രപ്രയോഗം നടത്തിയതാ, അല്ലെങ്കിൽ അവൾ ഇറങ്ങി പോകത്തില്ല.
1: എനിക്കും ആ സംശയമുണ്ട് ചേച്ചി. പക്ഷേ ഇവിടുത്തെ അദ്ദേഹത്തിന് അതൊന്നും വിശ്വാസമില്ല എന്ന് വിചാരിച്ച് ഇപ്പം ഏതാണ്ട് ഒരു വിശ്വാസമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്.
2: അനുഭവം വരുമ്പോഴേ പഠിക്കൂ എൻ്റെ ദേവകി. എനിക്ക് വിശ്വാസമാ. നിനക്കറിയാമല്ലോ വീട്ടിലെ കന്നാലി നിന്ന നിൽപ്പിനെ ചത്ത് വീണത്.
1: പിന്നെ എനിക്കറിഞ്ഞൂടായോ? ഒരു അസുഖവും ഇല്ലായിരുന്നതല്ലേ?
2: അവസാനം ഞാൻ പോയി ചെയ്യേണ്ടത് ചെയ്തു. ഇപ്പതാ ഒരു പശു നിൽക്കുന്നു. വല്ല കുഴപ്പമുണ്ടോ?
1: ശരിയായേച്ചി.
2: എന്തായാലും ഞാനൊന്ന് പോയി വരട്ടെ. 250 രൂപ പോട്ടെന്ന് വെക്ക്. നമ്മുടെ കുഞ്ഞുലക്ഷ്മിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതെ വരട്ടെ.
1: ആ, അദ്ദേഹം വരണുണ്ട്.
2: ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട.
1: അയ്യോ, അതിനൊന്നുമില്ല ചേച്ചി. ചേച്ചിയോട് കൊച്ചേട്ടന് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്.
3: എന്താ സുഭാഷിണി?
2: ചുമ്മാതെ.
1: എന്തായി?
3: എന്താകാനാ? അവിടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പാവമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. കാണാതായ ദിവസം വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ എന്ന് ചോദിച്ചു.
1: എന്റെ ഈശ്വര, സുഭാഷിണി ചേച്ചിക്ക് അറിയാമല്ലോ ഇവിടെ അങ്ങനെ വഴക്കോ വയ്യാവേ.

0: ഉണ്ടോ? വല്ലോ ഉണ്ടോ?
1: മറ്റിടത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? കൊച്ചാട്ട
2: കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, കൂടെ വേറൊരാളും. അയാളെ എനിക്കറിഞ്ഞൂടാ.
0: പിന്നെ സുഭാഷിണി ചേച്ചി ഒരു കാര്യം പറഞ്ഞത്.
2: എന്താ സുഭാഷിണി?
1: വീട്ടിലെ പശുവിന്റെ കാര്യം കൊച്ചേട്ടനറിയാലോ.
2: ഇതെന്താ ആനകാര്യത്തിനിടയിലാണോ ചേനക്കാര്യം?
1: അയ്യോ, അതല്ല കൊച്ചേട്ട, ഇവിടത്തെ കുഞ്ഞു ലക്ഷ്മിക്ക് ആരാണ്ട് ഏതാണ്ടോ ചെയ്തതാ.
2: നീ എന്തവാ ഈ പറഞ്ഞേ?
0: ഞാൻ പറഞ്ഞില്ലയോ ചേച്ചി, ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസം വരത്തില്ല.
1: 10 or 250 rupees ചെലവാക്കി തീർക്കേണ്ടത് തീർത്ത കാലക്കിടങ്ങ് മാറും, കുഞ്ഞു ലക്ഷ്മി വരികയും ചെയ്യും.
2: എടീ, അതെങ്ങനെയാ?
1: കൊച്ചേട്ടനൊന്നും അറിയണ്ട, ഞാൻ പോയി ശരിയാക്കിക്കൊള്ളാം.
2: അതിപ്പോ ആരെങ്കിലും അറിഞ്ഞാ ഒന്നാമത് ആകെ നാണക്കേടായിരിക്കുക.
0: ഓ പിന്നെ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിങ്ങ് തിരിച്ചു വന്നാ മതിയായിരുന്നു.
2: എടി, നീ ആ കാശെടുത്ത് കൊടുക്ക.
1: ഞാനിതിലൊന്നും ഇടപെട്ടെന്ന് ആരും അറിയണ്ട. ഒന്നാമത് അങ്ങേക്കാർക്ക് എന്നെ കണ്ടുകൂടാ. കാർത്യാനി ചേച്ചി.
3: അല്ല, എന്താ സുഭാഷിണി ഇങ്ങോട്ടൊക്കെ?
1: എന്റെ കാർത്യാനി ചേച്ചി, ഞാൻ ഇന്നലെയാ അറിഞ്ഞത്.
3: ആ, എന്ത് ചെയ്യാനാ?
1: നാരായണൻ എന്തും നല്ല കൊച്ചനായിരുന്നു.
3: അതല്ലയോ ഞങ്ങൾക്ക് പ്രയാസം. സ്വഭാവ ദൂഷ്യമുള്ളവനായിരുന്ന, പോട്ടെന്ന് വിചാരിക്കാം.
1: ആ കുഞ്ഞുലക്ഷ്മിയുടെ പോക്കും വരവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവള് കുഴപ്പം കാണിക്കുമെന്ന്.
3: ആ, അവള് കണ്ണു കാണിച്ചെടുത്തതാ എൻ്റെ മോനെ.
1: അല്ലെങ്കിൽ തന്നെ അഴിഞ്ഞ കൂട്ടങ്ങളല്ലയോ ചേച്ചി. ഏത് നിലയിലെത്തി എവിടെ ചെന്ന് കയറണ്ട കൊച്ചനാ.
3: തലയിലെഴുത്തെന്ന് പറഞ്ഞാ മതി സുഭാഷിണി.
1: ആ പിന്നെ തലയിലെഴുത്ത് മയക്കെടുത്ത് ക്ഷുദ്രം ചെയ്തതാ. ഇതും ഇതിലപ്പുറവും നടക്കും. നടന്നിട്ടില്ലയോ? ആ, സുഭാഷിണിയുടെ അനുഭവം കൊണ്ട് പറയുക.
3: മനസ്സിലായില്ല.
1: വീട്ടിലെ പശു നിന്ന നിൽപ്പില് ചത്തതറിയാവോ?
3: ഓ, നിനക്ക് നിന്റെ പശുവിന്റെ കാര്യം.
1: ഇഷ്ടം പോലെ പാല് കിട്ടുന്ന ഒരു പശു ഒരു കാര്യമില്ലാതെ. അയ്യോ എന്റെ പൊന്നു ഭഗവതി, ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ചത്തു വീണില്ലയോ? പിന്നെ സുഭാഷിണി ചെയ്യേണ്ടത് ചെയ്തു.
3: ചെയ്തെന്നോ? എന്ത് ചെയ്തു?
1: അതെ, 400 rupees ചെലവാക്കി കാണേണ്ടവരെ പോയി കണ്ടു, ഭസ്മം ജപിച്ചു, തൊഴുത്തിലിട്ടു. ഇപ്പൊ ഒന്നും നിൽക്കുന്നുണ്ടല്ലോ. ഒരസുഖമില്ല, അതാ ശക്തി.
3: ഇവിടെ എന്ത് ചെയ്യണമെന്നാ സുഭാഷിണി പറയുന്നത്?
1: വിശ്വാസം ഉണ്ടെങ്കിലേ 400 rupees തന്നാട്ടെ. വേറെ ഒന്നും അറിയണ്ട. നാരായണൻ കൊച്ചു തിരികെ വരും, മേലാൽ ഇമ്മാതിരി പണിക്ക് പോകത്തുമില്ല.
3: അത് പിന്നെ ഇവിടുത്തെ അദ്ദേഹം അറിഞ്ഞ?
1: വേണ്ട, അറിയണ്ട. ഇരു ചെവി അറിയാതെ സുഭാഷിണി കാര്യം സാധിച്ചു തരാം.
3: നീ വേറെ ആരോടും പറയരുത്. എന്നാ നീ നില്ലേ, ഞാൻ കാശെടുക്കട്ടെ.
1: അയ്യോ, ഇവിടുത്തെ അദ്ദേഹം വരുന്നെന്നും തോന്നുന്നു. വേഗമാകട്ടെ.
3: ഇന്നാ പിന്നെ എല്ലാം രഹസ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ.
1: ആ, അത് പിന്നെ സുഭാഷിണി ഏറ്റുന്നേ.
4: ആ, എന്താ സുഭാഷിണി ഈ വഴിയൊക്കെ?
1: ഓ, ഒന്നുമില്ല, നാരായണൻ കൊച്ചിന്റെ.
4: ആ, എന്ത് ചെയ്യാനാ?
1: എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ ചേച്ചി.
3: ആ ശരി ശരി.
4: എടി, അവൾ എന്തിനാ വന്നേ?
3: അല്ല, അത് കൊള്ളാം. അയലത്തൊരു സംഭവം ഉണ്ടായാൽ സ്നേഹമുള്ള ഒരു തിരക്കി വരും.
4: പിന്നെ നമ്മുടെ നാരായണന്റെ ഒരു ഫോട്ടോ വേണം.
3: എന്തിനാ?
4: ഓ, ഇനി പത്രത്തിൽ ഒരു പരസ്യം കൂടി കൊടുത്തേക്കാം.
3: നാണക്കേട് തന്നെ ഭഗവാനെ.
4: ആ പെണ്ണിന്റെ ഒരു ഫോട്ടോയും വേണം.
3: അയ്യേ,
4: ഒരുമിച്ചല്ലയോ നാട് വിട്ടേ, ഒരുമിച്ചേ കൊടുക്കാൻ നോക്കൂ.
5: നമസ്കാരം.
2: ആ നമസ്കാരം. ഇരിക്കിരിക്ക.
5: ആ പിന്നെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്.
3: എന്റെ കുഞ്ഞു വല്ല അവിവേകവും?
5: ഏയ്, ഒന്നും സംഭവിക്കത്തില്ല.
2: പഴയ കാലം വല്ലതും ആണോ മെമ്പറെ? അതാ പേടി.
5: കൊള്ളാം, ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. എനിക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാവുന്ന വീടാണോ ഇത്?
3: ഓ, അത് ഞങ്ങൾക്ക് അറിയാവല്ലോ.
5: ആ അതിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കണം. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചെന്നിരിക്കട്ടെ, പിന്നെന്താ അടുത്ത നടപടി?
2: അത് അതിപ്പം
5: ധൈര്യമായിട്ട് പറഞ്ഞോ. വിവാഹമായിട്ട് നടത്തി കൊടുക്കുന്നോ അതോ ഉറപ്പിച്ചു വെക്കുന്നോ? അല്ല, എങ്ങനെയാന്ന് വെച്ചാ.
3: മെമ്പർ ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാത്ത വർത്തമാനം പറഞ്ഞാലോ?
5: അയ്യോ, ഞാൻ അതിന്റെ പോയിന്റ് മനസ്സിലാക്കിയാ സംസാരിക്കുന്നേ.
2: അത് അതിപ്പം ഞങ്ങളുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട്
5: മതി. അത് മതി. പക്ഷേ

0: രജിസ്റ്റർ മാരേജ് വല്ലതും നടത്തിയിട്ടാണോ അവർ വരുന്നെങ്കിലോ?
1: എന്റെ പൊന്നു മെമ്പറെ, എനിക്ക് വയ്യ. ഞാൻ എന്തൊക്കെയാ ഈ കേക്കുന്നേ?
0: ആ, ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യവാ. ഏതായാലും ചിന്തിക്ക്, പതുക്കെ പറഞ്ഞാ മതി. അല്ല എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
2: ഓ ഓ ശരി.
1: എന്റെ ആങ്ങളമാരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ?
2: എന്തിനാ?
1: ഒരു തീരുമാനമെടുക്കാൻ.
2: ആ, ഞാൻ ഏതായാലും പുറത്തോട്ടൊന്ന് ഇറങ്ങാ, ഒന്ന് രണ്ടു പേരെ കണ്ടിട്ട് വരട്ടെ.
3: ദേവകി, ദേവകി, എന്താ വല്ലാതെ നിൽക്കുന്നേ?
1: ഓ, ഒരു മോളപ്പെറ്റ്! ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല.
3: ഇനി വിഷമിക്കണ്ട ദേവകി. ഇതാ
1: എന്തോന്ന്?
4: ഈ ഭസ്മം കുഞ്ഞുലക്ഷ്മി കിടക്കുന്ന കട്ടിലിൽ വിതറിയേക്ക്. ശത്രുദോഷം ഒക്കെ തീർന്നു.
1: നോക്കിയിട്ട് എന്തു പറഞ്ഞു ചേച്ചി?
4: പറഞ്ഞൊക്കെ അറിഞ്ഞാലേ ഞെട്ടും. എന്തായാലും ഇപ്പം തീർത്തോണ്ട് നടന്നു. ദേ പിന്നെ 50 രൂപ കൂടെ വേണം. കുഞ്ഞുലക്ഷ്മിയുടെ പേരിൽ ഒരു പൂജ നടത്തിയിട്ടുണ്ട്.
1: എന്റെ മോള് വരുമോ ചേച്ചി?
4: വരാതെ എവിടെ പോണു? കാശിങ്ങോട്ട് എടുക്ക്, വീട്ടിലെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്.
5: അല്ല ഇതാരാ, നമ്മുടെ മെമ്പറല്ലയോ?
0: നമസ്കാരം. ഓ, എന്നാൽ എന്റെ ഒരു സമയദോഷവേ, ഒരാഴ്ചയായി ഉറങ്ങിയിട്ട്.
5: അല്ല മെമ്പറെ ഞങ്ങൾ അങ്ങനെ തന്നെ അല്ലയോ കാണുന്നേ?
0: അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ. ആ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്.
5: ചോദിക്ക്.
0: പിന്നെ പിള്ളേര് രണ്ടും തിരിച്ചു വന്ന അടുത്ത നടപടി എങ്ങനെയാ?
5: അതിപ്പോ എടി കാർത്യാനി,
6: ഞാൻ ഇവിടെ ഉണ്ട്. മെമ്പർ അദ്ദേഹം ചോദിച്ച ഞാൻ കേട്ടു.
0: ആ പറഞ്ഞാട്ടെ, അവര് വന്നാ പിന്നെ എങ്ങനാ?
6: അല്ല അത് അത് പിന്നെ
0: ഞാൻ ചോദിച്ചത് വ്യക്തമായോ? കല്യാണമായിട്ട് നടത്തി കൊടുക്കുന്നു അതോ?
5: അല്ലേ, മെമ്പർ അത്ര ലാഘവത്തോടെയാ സംസാരിക്കുന്നേ.
0: ഞാനതിൻ്റെ പോയിന്റ് മുൻകൂട്ടി കണ്ടിട്ടാ സംസാരിക്കുന്നത്.
5: അറിയാം. അതേതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ.
0: മതി, ആലോചിച്ചിട്ട് മതി.
4: കാർത്യാനി ചേച്ചിയെ.
6: ആരാ അത്? അല്ല ഇങ്ങനൊരാളെ കാണാനേ ഇല്ലല്ലോ.
4: പിന്നെന്തോ ആയി. കൊള്ള, ഒന്നും പറയണ്ട. ഇത്രയും സത്വദോഷം ഉണ്ടായിരുന്നു ദൈവമേ. എന്തായാലും തീർന്നു. ഇതാ ഈ ഭസ്മം നാരായണൻ കൊച്ചു കിടക്കുന്ന കട്ടിലിൽ വിതരണം.
6: അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞോ സുഭാഷിണി?
4: വരൂന്നേ. ആ പിന്നെ ഒരു 100 രൂപ കൂടെ വേണം. ശത്രുനാശത്തിന് ചില കർമ്മങ്ങൾ നടത്തി.
6: ശരി തരാ. ഇങ്ങോട്ട് വരുന്നത് അവിടെ വീട്ടിൽ വല്ലവരും കണ്ടോ?
4: അത് കൊള്ളാം. കാണാതെ വരാൻ ഈ സുഭാഷിണിക്ക് അറിയാലോ.
0: ആ, ഞാൻ രണ്ടുപേരെയും കൊണ്ട് വിളിപ്പിച്ചെന്തിനാണെന്ന് മനസ്സിലായോ? രണ്ടുപേരും പരസ്പരം അങ്ങ് ക്ഷമിക്കണം.
5: അല്ലേ മെമ്പർ എന്തോന്ന് വർത്തമാനായി പറയുന്നേ?
2: വളച്ചു കെട്ടാതെ പറയണ്ട മെമ്പറെ.
0: തെറ്റ് ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? അപ്പൊ പിന്നെ
2: എന്റെ മോളെ കുറിച്ച് വിവരം വല്ലതും കിട്ടിയോ മെമ്പറെ? എനിക്കെന്റെ മോളാ വലുത്.
5: എന്റെ ദൈവമേ, നേർച്ച നേന്നുണ്ടായ മകനാ നാരായണൻ.
0: രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ, വെറുതെ കാട് കയറാതെ. ഞാൻ കാര്യം പറയാം.
2: എന്നാ പറ.
0: നാരായണനും ലക്ഷ്മിയും തിരികെ വന്നിട്ടുണ്ട്.
2: എവിടെ എവിടെ?
0: വെപ്രാളം പിടിക്കാതെ.
2: എടോ മെമ്പറെ, എനിക്കെന്റെ മോളെ കാണണം.
0: കാണിക്കാം.
5: എന്തേ മെമ്പറേ നാരായണൻ?
0: അല്ലേ ഇത് നല്ല കൂത്തായി. ഞാനൊന്ന് പറയട്ടെ. ആ എന്നാലേ, അവര് തമ്മിൽ സ്നേഹത്തിലല്ല.
2: പിന്നെ
0: സിനിമയിൽ അഭിനയിക്കാൻ നായകനെയും നായികയും ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട അവര് പോയത്.
5: അങ്ങനെ വരട്ടെ. അതാ മെമ്പറേ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത്. നാരായണന്റെ അപ്പൂപ്പനെ മെമ്പർ കണ്ടിട്ടുണ്ടോ?
0: ഇല്ല.
5: കേട്ടിട്ടുണ്ടോ?
0: ഇല്ല.
5: എന്നാ ഇപ്പം കേട്ടോ. ചേമ്പന്തറയിൽ ഗോപാലപിള്ള നാടകലോകത്തെ അതികായനായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ മരിച്ചേ. ആ പാരമ്പര്യമാ നാരായണന് കിട്ടിയത്.
2: എടോ മെമ്പറേ, എന്റെ ഭാര്യയുടെ വീട്ടിലെ ആരെ അറിയും താൻ?
0: ഭാര്യയുടെ അനിയത്തെ അറിയും. ശ്യാമളെ
2: പോരാ, ഭാര്യയുടെ അമ്മാവനെ അറിയുമോ? പുല്ലുങ്കാവിൽ പത്മനാഭൻ നായർ. കഥകളിയിൽ സ്ത്രീവേഷം ഇത്ര ഭംഗിയായി ചെയ്യുന്ന ഒരു നടൻ പിന്നീടുണ്ടായിട്ടില്ല. ആ പാരമ്പര്യ ജന്മവാസനയാണ് എന്റെ മോക്കും കിട്ടിയിരിക്കുന്നത്.
0: എന്നാലേ രണ്ടുപേരും കൂടെ നാടകവും കഥകളിയും ഒക്കെ നടത്ത്, ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം.
5: നിക്ക് പറഞ്ഞാട്ടോ മെമ്പറേ.
0: ആ സിനിമയിൽ രണ്ടുപേർക്കും വേഷം കൊടുക്കും.

0: ാവെന്ന് പറഞ്ഞു അവര് തിരികെ പോന്നു.
1: എന്നിട്ട് അവരെന്ത്?
0: നിങ്ങൾ പോയിക്കോ, അരമണിക്കൂറിനകം രണ്ടുപേരും അവരവരുടെ വീടുകളിലെത്തും. ഇപ്പോഴേ അവർ സുഭാഷിന്റെ വീട്ടിലുണ്ട്.
2: അതെന്താ അവിടെ കാര്യം?
0: അവിടെ ആവുമ്പോ ആരും അങ്ങനെ ചെല്ലത്തില്ല. ചെന്നാ സുഭാഷിനി വേണ്ട രീതി കൈകാര്യം ചെയ്തോളും.
1: ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ മെമ്പറെ.
2: നമുക്ക് പിന്നെ കാണാം അല്ലേ.
0: സ്റ്റേഷനിൽ ഒരുറിക്കണം, കൊടുത്ത കേസ് പിൻവലിക്കണ്ടേ?
1: ഓ, അതൊക്കെ പിന്നെ മെമ്പറായിട്ട് തന്നെ അങ്ങ് ചെയ്താൽ മതി.
0: ആ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി.
2: വേഗം പറ.
0: അവരെ കാണാനില്ലെന്ന പരസ്യവും പടവും നാളത്തെ പത്രത്തിൽ വരും.
2: അത്രയുള്ളോ? സമീപ ഭാവിയിൽ സിനിമയിൽ വരേണ്ട മുഖങ്ങളല്ലേ, പത്രത്തിലും വന്നോട്ടെ മെമ്പറേ. അല്ലേ ഒക്കെ വന്ന പിള്ളെ.
1: അങ്ങനെ പറ കൃഷ്ണപിള്ളേ, ഈ മെമ്പർക്ക് ഇത് വല്ലതും അറിയാവോ? കലാബോധമില്ല.

നിങ്ങൾ കേട്ടത് ലക്ഷ്മി നാരായണ പർവം. വടക്കുംതല ശ്രീകുമാർ എഴുതിയ ലഘുനാടകം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ദേവകി രാജകുമാരി വേണു, സുഭാഷിണി കുട്ടിയടത്തി വിലാസിനി, കാർത്യായിനി ആലപ്പുഴ ശ്രീ വിജയ, മെമ്പർ വക്കം ബോബൻ, ഗോവിന്ദപിള്ള രാജു ഡി കൃഷ്ണപുരം, കൃഷ്ണപിള്ള രാജേന്ദ്രൻ നരൂക്കുറ്റി.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിച്ചു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു സ്നേഹപൂർവം സുനിത ബാബുരാജ്.